ജീർവാനുസുമാൻ ആനുമാനുസുമാൻ മമ്മത്താനുമാനുസുമാൻ ജമിതകയർവാനുസുമാൻ ബുഖാർത്തലുമാൻ.